ഒരു റാലി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി പോലെ ഒരു ബൈക്ക് റാലി പോലെ ഒരു

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷി നിരാജ്വാലകി തമിഴെത്തിയിട്ടുണ്ട് ഹൃദയ സമയത്ത് തന്നെ. യെസ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സിനിമാ പ്രേമികൾക്ക് ഐ തിങ്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മുടെ എല്ലാം നമ്മുടെ തമിഴ് ലോകത്തിന്റെ തമിഴ് സിനിമയുടെ ഇളയ ദളപതി, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയ സ്പന്ദനം, മാസ് ആക്ഷനും മനോഹരമായ അഭിനയം കൊണ്ട് ലോകമെമ്പാടും സിനിമാ പ്രേമികളുടെ പ്രിയതരമായ വിജയുടെ ജന്മദിനാണല്ലേ. വിജയ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഈ സ്ക്രീനിലൊക്കെ ഓരോ തവണയും കാണുമ്പോഴും നമ്മളെല്ലാവരും ഈ ആവേശത്തിന്റെ തിരമാല ഉയരാറുണ്ട്. ആക്ഷനിലായാലും അതുപോലെ തന്നെ വികാര നിർഭരമായ രംഗങ്ങളിലായാലും ഡാൻസിലായാലും നമ്മളെല്ലാവരും ഏറെ ആഘോഷിക്കുന്നതാണ്. സോ എന്തായാലും ഇന്ന് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇന്ന് എന്റെ ലിസണേഴ്സിന്റെ അടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരൻ കുടിയേറിയ സ്ഥിതിക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷി നിരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ബുക്കുകൾ വായിക്കുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വാ അവന്റെ ലൈഫ് നോക്ക്, എത്ര അടിപൊളിയായിട്ടാണ് പോകുന്നത്. പക്ഷെ എൻ്റെ ലൈഫ് എന്ത് ഇങ്ങനെ എന്നൊക്കെ ഒരിക്കലെങ്കിലും ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ടാകും. ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് എനിക്ക് മാത്രം എന്താ അങ്ങനെ പറ്റാത്തേ എന്നൊക്കെ നമ്മൾ വീക്കായിട്ടായിരിക്കും വ്ളോഗ് തോന്നുന്നുണ്ടാവില്ലേ. പക്ഷേ ജീവിതമാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണും. ഈ സ്ട്രെയിറ്റ് ലൈൻ ആയി പോയാൽ എങ്ങനെയാല്ലേ? ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമ്മളെ കളിയാക്കവരുടെ മുന്നിൽ പോയി നിൽക്കുക, ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകാം. എന്തായാലും നമ്മുടെയൊക്കെ ഈ ഒരു എനർജി ലെവലെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുള്ള പടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ സമ്മാനത്തിനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം, വിച്ച് ഈസ് ദ ഓൺലി മാമൽ ക്യാപബിൾ ഓഫ് ട്രൂ ഫ്ലൈറ്റ്, വിച്ച് ഈസ് ദ ഓൺലി മാമൽ ക്യാപബിൾ ഓഫ് ട്രൂ ഫ്ലൈറ്റ് എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത തമിഴ് സിനിമ മാത്രമല്ല, ഏതൊരു ഭാഷയിലായാൽ കൂടി ആ ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ, സിനിമാ ലോകത്തിൽ തന്നെ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയ സ്പന്ദനമായി മാറിയ ദളപതി വിജയുടെ കരിയറിലെ തന്നെ ആദ്യ വലിയ ബ്രേക്ക് ത്രൂ ആയ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. 1996 വിക്രമൻ രചനയും സംവിധാനവും നിർവഹിച്ച് RB ചൗധരി നിർമ്മിച്ച പൂവേ ഉനക്കാക എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഇതൊരു റൊമാൻറ്റിക് കോമഡി ഫാമിലി ഡ്രാമ ചിത്രമാണ്. എന്തായാലും ആ ഒരു സിനിമ വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപായി കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ

My Radio 90 FM கேட்டறிஞர் கூட்டுக்கூடம்.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പൂവേ ഉണക്കാക ഒരു മൂവിയിലേക്ക് വരുമ്പോൾ 1990s തമിഴ് സിനിമയിൽ ഫാമിലി സെഗ്മെന്റിൽ കഥകൾ വലിയ ഹിറ്റായിരുന്നു. ആ ഒരു ട്രെൻഡിനൊപ്പം കുടുംബങ്ങളും മതഭേദങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ നമ്മുടെ വിജയ്ക്ക് ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ചിത്രമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വികാരഭരിതമായ കഥയും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യവും വളരെ ശക്തമായിട്ടാണല്ലേ പറയുന്നത്. ശക്തമായ തിരക്കഥയും ലളിതമായ നറേഷൻ, ഗാനങ്ങളും കോമഡിയും, പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്തായാലും കഥയിലേക്കൊക്കെ വരുന്നതിന് മുൻപായി കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പൂവയെ ഉണക്കാക്ക ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കൽ കൂടിയാണ് എന്ന്. പിടിച്ചു വെക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഇഷ്ടം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. യെസ്. അപ്പൊ ഏതായാലും ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ രാജു എന്ന സന്തോഷവാനായ ഒരാള് ഒരു പുതിയ സ്ഥലത്തേക്ക് വരാണ്. അവിടെ വെച്ച് അവനൊരു പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഇതിനകം ഒരു പ്രണയകഥ ഉണ്ടെന്ന് രാജു അറിയാണ്. തന്റെ സ്വന്തം പ്രണയം ത്യജിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് അവരൊന്നിക്കണമെന്ന് ഉറപ്പാക്കാൻ രാജു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുടുംബവൈര്യങ്ങളും തെറ്റിദ്ധാരണകളും അവന്റെ ശ്രമങ്ങൾക്ക് തടസ്സമാകാണ്. ഈ സ്നേഹം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ എന്നിവയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഹൃദയ സ്പർശം എന്ന് പറഞ്ഞാൽ. സോ എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ടാവും. പാട്ടുകൾക്ക് ശേഷം നമ്മൾക്ക് കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ രാജ ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുട്ടകൽ മുല്ലത്തലിന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്
2: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വരും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന മൂവി പൂവി ഉനക്കാകെയാണല്ലേ. ആ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ വിജയ് അവതരിപ്പിച്ച രാജയുടെ ആ ഒരു കഥാപാത്രം വളരെ ശക്തമായിട്ട് തന്നെ ഈ സ്നേഹത്തിന്റെ ആ ഒരു അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഈ സ്വന്തം പ്രണയം നേടിയെടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷമാണ് പ്രധാനമെന്ന് രാജ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രണയം വിട്ട് മറ്റ് പ്രണയ ജോഡികളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതൊക്കെ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണല്ലേ. ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്കായി ചെയ്യുന്ന ത്യാഗത്തിലൂടെ വലിയ സന്തോഷമായി മാറാം എന്ന് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ ഒരു സാധാരണ പ്രണയകഥയല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും സ്നേഹത്തിന്റെ ആത്മാവും പഠിപ്പിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ് അല്ലേ. സോ എന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. നമ്മൾ ഇത്ര നാള് കാണുന്നവരുടെ പഴയ കാലത്തെ മൂവി ൊക്കെ കാണുമ്പോ നമ്മൾക്കും ചെറുതായിട്ട് നൊസ്റ്റോക്ക് അടിക്കുമല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ഇതേ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം വായിച്ചിട്ട് പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്ര രാജശാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരു മുത്തശ്ശി കഥയിലെ കുളിക്കനെന്ന കേട്ടുകേൾവി ജീവിതത്തിലേക്ക് ഒരു ഭയപ്പെടുത്തുന്ന അനുഭവമായി കടന്നു വന്നാലോ? തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ വേറിട്ട ദൃശ്യാനുഭവം സമ്മാനിച്ച ഗു ഈ അടുത്ത് ഒ ടി ടി റിലീസായിട്ടുണ്ടായിരുന്നു അല്ലേ. കഥയിലേക്ക് വരുമ്പോ, നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം വടക്കേ കേരളത്തിലെ തങ്ങളുടെ തറവാട്ടില് അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നതാണ് ഗു എന്ന സിനിമയുടെ പശ്ചാത്തലം. യുക്തിവാദിയായ അച്ഛനായിട്ടാണ് സൈജു കുറിപ്പ് അവതരിപ്പിക്കുന്ന സായിയും അമ്മ നിമിഷയും അവരുടെ 8 വയസ്സുകാരിയായ മകൾ അടങ്ങുന്നതാണ് കുടുംബം. എന്നാൽ ആ തറവാട്ടിൽ അവർക്കായി കാത്തിരുന്ന വലിയ നിഗൂഢതകളായിരുന്നു. നാട്ടിൻ പുറത്തെ തറവാടിന്റെ ഇരുണ്ട ഇടനാഴികളിലും കാവുകളിലും ആ കൊച്ചു പെൺകുട്ടി അവിടുത്തെ പ്രാദേശിക മിത്തുകളിലേക്കും ഗുളികൻ എന്ന അമാനുഷിക ശക്തിയുടെ കഥകളിലേക്കും ആകർഷിക്കപ്പെടുന്നു. തുടർന്ന് അവരെല്ലാം യഥാർത്ഥമായി മാറുന്ന പോലെ വികസിക്കുകയാണ് കഥ. കേരളത്തിന്റെ തനത് ആചാരങ്ങളെയും മലബാറിലെ തെയ്യം തനിമയെയും സൈക്കോളജിക്കൽ ടെലിവിഷൻ ഒപ്പം കോർത്തിരിക്കുകയാണ് സംവിധായകൻ മനു രാധാകൃഷ്ണൻ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് പരിചിതമായ നാട്ടുഭംഗിയും അതേസമയം ഭയത്തിന്റെ നിഴലുകളും ഒരേപോലെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മണിയൻ പിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയം പിള്ള രാജു ആണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപിടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

പോലീസ് സ്റ്റേഷനിൽ പൃഥ്വിരാജും കരീനയും ദാ വരുന്നു, ദൈറാ വരുന്നു. യെസ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറയാം. അതിനു മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജുവേട്ടനും കരീന കപൂറും ആദ്യമായി ഒന്നിക്കുന്ന ബോളിവുഡ് ചിത്രമായ ദൈറയുടെ റിലീസ് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ. മേഘന ഗുൽസാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2026 അതായത് ഈ വർഷം സെപ്റ്റംബർ 18 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജംഗിൾ പിക്ചേഴ്സും പെയിന്റ് സ്റ്റുഡിയോസും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ത്രില്ലർ ചിത്രമായ ദൈറയുടെ തിരക്കഥ യാഷ് കേസ്വാനി, സീമ അഗർവാൾ, മേഘ്ന ഗുൽസാർ എന്നിവർ ചേർന്നൊരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ റാസി, തൽവാർ എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം മേഘ്ന ഗുൽസാറും ജംഗിൾ പിക്ചേഴ്സും വീണ്ടും ഒന്നിക്കുന്നതാണ് ഈ ഒരു സിനിമ. ആൻഡ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പുതിയ സിനിമകളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേദ് നിരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മള് പറഞ്ഞത് നമ്മുടെ കരീന കപൂറും അതുപോലെ തന്നെ രാജുവേട്ടനും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ധൈര മൂവിയെ കുറിച്ചായിരുന്നു അല്ലേ. ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ റിലീസിന് 3 മാസം മാത്രം ബാക്കിയിരിക്കെ ചിത്രത്തിന്റെ അണിറ വിശേഷങ്ങളും ഇതുവരെ പുറത്തുവിടാത്ത ചിത്രീകരണ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയ പ്രത്യേക BDH വീഡിയോയാണ് ഇപ്പോ അണിറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. കുറ്റകൃത്യം, നീതി, ശിക്ഷ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ധൈരയിൽ കരീന കപൂറും അതിനോടൊപ്പം നമ്മുടെ രാജുവേട്ടനും ശക്തമായ കഥാപാത്രങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിയമവും നീതിയും തമ്മിലുള്ള നേർത്ത അതിരുവരമ്പുകളെ ചോദ്യം ചെയ്യുന്ന കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തായാലും ഈ കേസന്വേഷണം എന്നൊക്കെ പറയുമ്പോ നമ്മൾക്കത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. കുറ്റന്വേഷണമൊക്കെ കാണുമ്പോൾ ഇതെന്താണ്, ഈ പോലീസ് വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും CIDകളൊക്കെ ആയിട്ട് മാറാറുണ്ട്. സോ എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പാട്ടുകൾക്കായിട്ട് ഇപ്പൊ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബ്യൂട്ടിഫുൾ അല്ല പാട്ടുകൾ ഒരു സമയമായിട്ടുണ്ട്. പാടുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേദ് നിരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം മിസ് ആയവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം മറന്നുപോയവരേക്ക് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാതായിട്ട് എന്താ എഗെയിൻ ഞാൻ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം, വിച്ച് ഈസ് ദ ഓൺലി മാമൽ കാപ്പബിൾ ഓഫ് ട്രൂ ഫ്ലൈറ്റ്, വിച്ച് ഈസ് ദ ഓൺലി മാമൽ കാപ്പബിൾ ഓഫ് ട്രൂ ഫ്ലൈറ്റ് എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് ബ്യൂട്ടിഫുള്ളായ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണിയാകാറായിട്ടുണ്ട്. ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു തിരക്കിലൊക്കെയാണോ അതോ അതൊക്കെ സൈഡ് ആക്കിയിട്ട് ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ചായ കുടിക്കാനായിട്ട് പുറത്തു വന്നിരിക്കുകയാണോ? ഇപ്പൊ എന്തൊക്കെ തന്നെയായാലും നമ്മൾ എത്രയൊക്കെ പണിയിൽ ഫോക്കസ്ഡ് ആയാലും നമ്മുടെ ഹെൽത്ത് നോക്കാനായിട്ട് ഹെൽത്ത് നോക്കണോ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണല്ലേ പിന്നീട് നമ്മൾക്ക് പണിയെടുക്കാനായിട്ട് ഇതുപോലെ ആക്റ്റീവായിട്ട് നടക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതൊരു എത്രയൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. ഇന്നത്തേക്ക് തൽക്കാലം സമയം ഇല്ലാത്തത് കൊണ്ട് നാളത്തേക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അറിസ്റ്റേ നിരാജ് ഷാടകി സൈനിങ് ഓഫ് നൗ.

0: Mittellinie.
1: My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

அன்பு தூகும் ஒருவன் அம்சமான தருணன் அவதரிச்ச முருகன் சண்ட.

வெல்கம் பேக் டு லாஸ்ட் பெஞ்ச். திஸ் இஸ் ஆர்ஜே பிரமிளா. யூ கைஸ் ஆர் லிஸ்னிங் டு மை ரேடியோ 90 FM. லா ஆஃப் அட்ராக்ஷனை பற்றி கேட்காதவராய்ட்டு ആരും ഉണ്ടാവില്ല. ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യരും ഉണ്ടാവും. യു ക്യാൻ ഡിസൈൻ യുവർ ഡെസ്റ്റിനി, യു ക്യാൻ അട്രാക്ട് വാട്ട് യു വാണ്ട്. ഏതൊരു ബിഗ് ഡ്രീമും, നിങ്ങൾക്കൊരു ജോബ്, വലിയൊരു ഹൗസ്, മില്യണയർ, എന്ത് ഡ്രീമായാലും അത് സാധിച്ചെടുക്കാനായിട്ടുള്ളൊരു പവർ നിങ്ങളുടെ മനസ്സിനുണ്ട്. മൈൻഡ് പവർ, അത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കാം. നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ്, ബിലീവ്സ് നിങ്ങളെ എന്തും നേടാൻ പ്രാപ്തനാക്കും. അതാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത. ഇതേത് ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാവൂ? അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രമീള. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to my radio 90FM. നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ബുക്കിനെ പറ്റിയിട്ടാണല്ലേ. നിങ്ങൾക്ക് ആ ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. ദ സീക്രട്ട് എന്ന ബുക്കാണ്. ഇത് ഉൾക്കൊണ്ട് വായിച്ചവർക്കെല്ലാം ലൈഫിലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കുന്നത്. വായിച്ചതിന് ശേഷം ടോട്ടലി നമ്മുടെ ലൈഫിലുള്ള ഒരു പെർസെപ്ഷൻ, ലൈഫിനോട് അപ്രോച്ച്, നമ്മുടെ ബിലീവ്സ്, തോട്ട്സ് എല്ലാം ചേഞ്ചാവും. സോ നിങ്ങൾ ഗൈസ് ഒന്ന് പറ്റുമെങ്കിൽ ആ ബുക്ക് വായിച്ചു നോക്കുക. മൈൻഡ് പവർ, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വെറുതെ ഒരു കഥ പറയുകയാണെന്ന്. പക്ഷേ ഇത് അനുഭവിച്ചവർക്കറിയാം അതൊരു വലിയൊരു സംഭവമാണ്. സോ ഇനിയും നമ്മുടെ സീക്രട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീള. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to my radio 90FM. നിങ്ങൾ എത്ര വലിയ ആളാണോ, എവിടെ നിന്ന് വരുന്ന ആളാണോ, നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്നോ, ഇതൊന്നും വിഷയമേ അല്ല. ലോ ഓഫ് അട്രാക്ഷൻ, അത് നിങ്ങളുടെ ലൈഫിൽ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തോട്ട്സ് വേണം. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. നല്ലൊരു ഫ്രീക്വൻസി ലെവലിൽ നിങ്ങളതിനെ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലത് നടക്കും. സോ സീക്രട്ടിനകത്ത് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഫുൾ ഓഫ് ഒരു റിച്ച്നെസ്സാണ് ലൈഫിൻ്റെ. പോസിറ്റീവായിട്ടും സക്സസ്സിന് വേണ്ടിയിട്ടുള്ളൊരു റിച്ച് ബുക്കാണ്. എല്ലാത്തിനുള്ളൊരു വലിയ അറിവും ഭയങ്കരമായൊരു കോൺഫിഡൻസൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് കൂടുതൽ സീക്രട്ടിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മൈ റേഡിയോ 90FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രമീള കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to My Radio 90 FM. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ സീക്രട്ടിൻ്റെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് തോട്ട്സ്, ഇതിലൂടെയാണ് നമ്മളിലേക്ക് അത് വരിക. എവറിത്തിങ് ഈസ് എനർജി. യു ആർ ആൻ എനർജി മാഗ്നറ്റ്. ഇത് നിങ്ങൾക്ക് ആ എനർജീനെ ഉൾക്കൊള്ളാനും അറ്റെയിൻ ചെയ്യാനും പറ്റും. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് ഫോം. സോ ഒരു എനർജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സീക്രട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഉറപ്പായിട്ടും സ്വപ്നങ്ങൾ നേരിടാനും വിജയം നേരിടാനും ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ബുക്ക് വായിച്ചിരിക്കണം. സോ കുറച്ച് സോങ്സിന് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീല. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

Welcome back to Last Bench. This is RJ Premila. You guys are listening to my radio 90FM. സീക്രട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിനകത്ത് പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ ഒരാൾ ഒരു ചെറിയ കാര്യം ചെയ്തു തന്നാലും നമ്മൾ അതിനൊരു താങ്ക്ഫുൾ ആയിരിക്കും, താങ്ക്സ് പറയണം. മൊത്തത്തിൽ നമുക്കൊരു സോറി, താങ്ക്സ്, ഇതെല്ലാം എന്തോ ഒരു വിഷമമാണ് പറയാനായിട്ട്. പക്ഷേ നിങ്ങളെ ഈ ഒരു പ്രപഞ്ചം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു എനർജി മാഗ്നറ്റ് ആയതുകൊണ്ട് നിങ്ങളിൽ നിന്നും വരുന്ന ഓരോ വാക്കും നിങ്ങളെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ എന്ത് കാര്യം ചെയ്താലും, ഒരാൾ ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായി കഴിഞ്ഞാൽ നിങ്ങളിലും നിങ്ങളെ ചുറ്റും അതിൻ്റെ ഒരു പ്രകാശവും സന്തോഷമൊക്കെ പകരും. സോ ഒരിക്കലും മറക്കൊരു ദിവസത്തിൽ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും പറ്റുമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. ഇതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു ചേഞ്ചാണ് ലൈഫിൽ, ഭയങ്കര പോസിറ്റിവിറ്റി ഒക്കെ വന്ന് നിറയും. വീണ്ടും മനോഹരമായ സോങ്ങുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. ദിസ് ഇസ് മൈ റേഡിയോ 90FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീള. കേട്ടറിഞ്ഞ് കൂടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to my radio 90FM. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലെജൻഡാണ്. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേനും നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പാശ്ചാത്യ സംഗീതവും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും ജനകീയ സംഗീതവും മനോഹരമായി സംയോജിപ്പിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും, ഇത്രയേറെ ഒരു പ്രഗത്ഭനായൊരു വ്യക്തി ആരായിരിക്കുന്നു. ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ്. 1953 അദ്ദേഹം ജനിച്ചത്. ഈ ജൂൺ മാസത്തിലാണ് അദ്ദേഹത്തിന് ബർത്ത്ഡേ വരുന്നത്. വളരെയധികം ആഴത്തിൽ മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കാൻ തക്ക വിധം പവർഫുള്ളും മാജിക്കുമാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്നുള്ളത്. ഇത് അറിയാത്ത ആളുകളായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ത്യയുടെ ഉയർന്ന ബഹുമതികളിൽ ഒന്നായ പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ആരാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് റിവീൽ ചെയ്ത് തരാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ഓക്കെ, ദിസ് ഇസ് മൈ റേഡിയോ 90FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീള കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to My Radio 90FM. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശസ്ത മ്യൂസിക് കമ്പോസറിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയെ പറ്റിയിട്ട് ചിന്തയിലുണ്ടായിരിക്കും ഞാൻ പറയുന്ന ആൾ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം തമിഴ്നാടിൻ്റെ മുത്താണ്, ഇളയരാജ സാറാണ്. ഇളയരാജ സാറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും മോസ്റ്റ് റൊമാൻറ്റിക് മെലഡി, എവർ ലാസ്റ്റിംഗ് സോങ്സ് ആണ് വരിക. ഇളയരാജ സാർ മണിരത്നം സാറുമായിട്ട് ദളപതി എന്ന ചിത്രത്തിലൂടെ ഒരുപാട് ഗാനങ്ങൾ ഈ ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ചപ്പോൾ അത് വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പോസിഷൻ ഒരിക്കലും നമ്മൾക്ക് മനസ്സിൽ നിന്നും പോകില്ല. ജനറേഷനും അതീതമാണ്. ഏത് കാലഘട്ടത്തിലും ഇത് വളരെ പ്രശസ്തമായിട്ടും മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ ആടി ഉലയിപ്പിച്ചു കൊണ്ടേയിരിക്കും. എവർ ഗ്രീൻ സോങ്സ് ആണ്. ആക്ച്വലി അദ്ദേഹം ഒരു നാടകത്തിലാണ് ആദ്യമൊക്കെ കമ്പോസ് ചെയ്തിരുന്നത്. വളരെ ഒരു കുഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്.

മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു ഉലയ്ക്കുന്ന ആ ഒരു മാജിക്കൽ മ്യൂസിക് കമ്പോസിഷൻ കേട്ടിട്ട് അദ്ദേഹം അന്വേഷിക്കുകയാണ്, ഇതേത് വ്യക്തിയാണ്, ആരാണ്. അങ്ങനെയാണ് ആദ്യമായി സിനിമയിലേക്ക് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുന്നത്. പിന്നെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. നമുക്കൊക്കെ കിട്ടിയൊരു മുത്താണ്, സ്വത്താണ്, വലിയൊരു ഗിഫ്റ്റാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീള കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Premila. You guys are listening to my radio 90FM. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് ഒരു മനോഹരമായ പ്രകൃതിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു പ്ലേസാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേതാണ് സ്ഥലമെന്ന് കറക്റ്റ് പിടികിട്ടും. നോക്കാല്ലേ. ആയിരക്കണക്കിന് തടാകങ്ങൾ, പച്ചപ്പാർന്ന വനങ്ങൾ കൊണ്ട് ഈ ഒരു സ്ഥലം ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങൾ ഒന്നായിട്ടാണ് നമ്മൾ വളരെ അത്ഭുതത്തോട് ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ്. ഒറോറ ബൊറിയാലിസ്, നോർദേൺ ലൈറ്റ്സ്, ഇത് ഭയങ്കര അതിൻ്റെ ഹൈലൈറ്റാണ്. ലോകത്ത് എങ്ങും കാണാത്തൊരു ഹൈലൈറ്റാണത്. ശൈത്യകാല രാത്രികളിൽ ആകാശത്ത് നിറങ്ങൾ, പലതരത്തിലെ നിറങ്ങളുടെ ഒരു മാജിക് വിരിയിക്കുന്ന പ്രകൃതിയുടെ ഒരു വമ്പൻ വിസ്മയം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ ഏത് സ്ഥലത്തെ പറ്റി പറയുകയാണെന്ന്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രമീള കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to Last Bench. This is RJ Pramila. You guys are listening to my radio 90FM. ഇപ്പം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ സ്ഥലം ഏതാണെന്ന്? നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ, ഞാനതിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഫിൻലാൻഡാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്ന ലോകോത്തര വിദ്യാഭ്യാസ സംവിധാനത്തിന് ഫിൻലാൻഡ് പ്രശസ്തമാണ്. ഫിൻലാൻഡിലേക്ക് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. പിന്നെ അവിടെ ശുദ്ധവായും ശുദ്ധജലവുമാണ്. പ്രകൃതിയോട് ചേർന്നൊരു ജീവിത രീതിയാണ്. അവരുടെ ആയുസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇവർക്ക് ഹാപ്പിനെസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് അവർ പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ചേർന്നാണ് ജീവിക്കുക. പരിസ്ഥിതി സംരക്ഷണം, ഈ കാര്യത്തിലൊക്കെ അവരുടെ ഗവൺമെൻറ് ഭയങ്കര അലേർട്ടാണ്. വളരെ സമാധാനപരമായ ജീവിതമാണ് അവിടുത്തെ വ്യക്തികൾക്ക് ഫിൻലാൻഡ് അഷ്യൂർ ചെയ്യുന്നത്. പരസ്പര ബഹുമാനവും ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കൾച്ചർ തന്നെ വ്യത്യാസമാണ്. ഇവിടെ കൂടുതലും മഞ്ഞു മൂടിയ ശൈത്യകാലങ്ങളാണ് വരാറുള്ളത്. അതുകൊണ്ട് ചെറിയ ഒരു സീസണൽ ഡിപ്രഷനും ഉണ്ട്. എങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ അവിടെയുണ്ട്. മഞ്ഞു പുതച്ച ഗ്രാമങ്ങളും വനങ്ങളും ഇതെല്ലാം നമ്മൾ പുസ്തകങ്ങളിൽ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഒരു സ്വർഗം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. എപ്പോഴെങ്കിലും നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൻലാൻഡിലേക്ക് വെച്ച് പിടിച്ചേക്ക്. ഓക്കെ, ദിസ് ഇസ് മൈ റേഡിയോ 90FM. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രമീള കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ

Welcome back to Last Bench. This is RJ Pramila. You guys are listening to My Radio 90FM. അപ്പോൾ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. 3 മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 10 മണിയാവാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം, ഉറങ്ങണം അല്ലേ. അപ്പോൾ നല്ലൊരു സമയമായിരുന്നു നിങ്ങളുടെ കൂടെ. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ കിടന്നുറങ്ങിയാൽ നമുക്ക് നേരത്തെ തന്നെ ഉണരാം. ഓക്കെ, അപ്പോൾ സെൽഫ് ലവിൻ്റെ കാര്യം ആരും മറക്കണ്ട. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. സ്വയം സ്നേഹിക്കുക എന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മറ്റൊരു സംഗതിയെ ഇല്ല നിങ്ങൾക്ക് കൊടുക്കാനായിട്ട്. സോ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ സെൽഫ് ലവ് നിങ്ങൾക്ക് വളരെയധികം സഹായിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ ആദ്യത്തെ കോഫി നിങ്ങൾക്കായിരിക്കട്ടെ. നിങ്ങളെ നിങ്ങൾ ആദ്യം സന്തോഷിപ്പിച്ചാൽ ആ ഫാമിലിയിലെ എല്ലാവരെയും ത്രൂ ഔട്ട് ഡേ ഭയങ്കര ഹാപ്പിയാക്കി വയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ജീവിതത്തെ ഒരു സെലിബ്രേഷനാക്കി മാറ്റുക. നമ്മളൊരു സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള സെലിബ്രിറ്റീസാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു പെർസെപ്ഷൻ മാറ്റിയെടുത്താൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ലൊരു സ്വീറ്റ് ഡ്രീം ഉണ്ടാകട്ടെ. ആഴത്തിൽ നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടി റിഫ്രഷായി നാളെ നേരം വെളുക്കുമ്പോൾ ഒരു പുതിയ ഫ്രഷ് ഡേ നിങ്ങൾക്കുണ്ടാവട്ടെ. പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദിസ് ഈസ് ആർ ജി പ്രമീള സൈനിങ് ഔട്ട് ഫ്രം മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.